ദേശഭക്തി ഗീതം വിന്നാരു ആകാശവാണി സിംഹപുരി എഫ്എം കേന്ദ്രം. സമയം 6:05 കാവസ്തുంది. മരികൊത്തി ക്ഷണാല്ലോ ആംഗ്ലంలో వార్తలు ఆకాశవాణి ఢిల్లీ కేంద్రం నుంచి రిలే వింటారు.